ആയിരിക്കും ഇന്ന് പാടൽ നേർ. കളിയൊക്കെ വർദ്ധന അവർക്ക് വിരുമ്പി കേട്ട നേറ്റ് എൻട്രി നാളെ ഈ തറയപ്പടത്തിലിരുന്ന് എം എസ് പിയുടെ വരകളിൽ എസ് പി